ചോസ് അധ്യായം ഒന്നേ മുന്നേ പേണരക്കോട്ടർക്ക് നേതൃത്വമായ പിന്നീടാത്തോടെ ഉള്ള പണിപ്പോഴാക്കായ ദൂമോ ശിക്ഷികളാണിത് നേതൃത്വമായ

ശോധിച്ചോട്ടുസംഗമറ്റ് ദോഷനാസ്വാസ്തരക്കതമാന് ദോഹോ മനുഷോദോപദാന് ഷോഡായ തിശകാശ്രമകര സംസഹായ തിശപരഹര ചന്ദന ലേപോതാര തോയ കർത്തവ പ്രീതമ സമസംഗോ